ഉഫാവിരക്കംഗ ഖബർദേ അതി ബിരുവിരക്കംഗ ഖബർദേ ഫതക്കംഗേ ഫഹ എവരെ കുറെ ഗിനമീഹും ഫ്രഗസ് ദി എംബ്രഗത്തൂവേ ഫഹ എവരെ അടിനാഹേ.

0: കോരം എരുണീമ കണ്ണേങ്കെ മി കെസ്സനിയെ ക്വാക് ക്വാക് ക്വാക് ആരെ വരം വരുബലി തണക്ക ദാഹിതെന്നെ ക്വാക് ക്വാക് ക്വാക്
1: Quack, quack, quack.

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികമ്മായകു
0: എക്വരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് രയിതുന്നായകു രയിതുന്ന എമ്മെ ഗാതുക